പരസ്പരം പ്രാർത്ഥിക്കാൻ അടുത്ത ചെറിയ മാറ്റങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം